യുഎസ്എക്ക് അത്ര നമ്പർ എഡംസ് എട്ടിപ്പോൾ ഞങ്ങളാകാതെ പണ്ട് പക്ഷേ ചാളിസ് ഫസ്റ്റ് മിനിറ്റ് ഫുർത്തു മഹാ കുളുവിക്ക് ഇത്ര ഊത്തു ദിക്കി ഫസ്റ്റ് മിനിറ്റ് അങ്ങനെ ബോസ്നിയ കൊത്തിര തെരുവിതായ ഫർവാ കണ്ണു യു എസ് എക്ക് എഡംസ് എട്ടിപ്പോത്തും കൊട്ടും പക്ഷേ ഇത്ര ഒതുക്കി ഫസ്റ്റ് മിനിറ്റ് കൊത്തിര എമിനിയറ്റ് കുളുവിക്ക് ಅಕಸ್ಮಾತ್ರೀಗ ಯು ಎಸ್ ಯು ಎಸ್ಎಗೆ ಗೋಲ್ ಕಾಮಕ್ಕೆ ಡಿಫಾನಿ ವಿಹಿ ನಂಬರ್ ಬೇಗ

ആണത് അളമെങ്കി വെരി രസ്കലാകു ഹമകശ്വറും അളമെങ്കി സാഹിബുന്നഷായി അളമെങ്കി ബൊടുന്ന അളമെങ്കിയമം വീമൊയ് ഫഹ എവരെ അളമെം മകുഫുരദ്ദിയേ.

0: അംഗാദി ഉംഗന്നാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഹംദ ശുക്കുർ ഹഗ്വേഗമണി മിമ്മൾ കായനാഥായി കായനാഥ് ഉഫദ്ദവ ഇൻസാനുന്ന ഹേക്കമ ഉജാല മകു ദക്കവ ദേവി ഗത കീരിത്വന്ത അല്ലോ സുബാണു വതാല അത് ഇൻസാനിയത് ഫഹുർ ഓഗാ തെരിക്കമായ റഹം കുറും എമ്മെ മത്വരി നമൂണ മേ നബിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലവാത്തായ സലാം ലെബു ദുവാഖുറ മി സലവാത്തായ സലാം ഗ എക്കലേഖ് ഫാണു ഇത്തൊരു ആലു നായ മിത്ര സഹാബിങ് ഷാമിൽ ഖുറ ഷക്കെ വെസ്നെ അളുവൺമെങ്കെ ലൊബ്ബെത്തി ഇസ്ലാം ദീനക്കി ഇൻസാനിയ തങ് ഹിദ്മെ കുറുമായ് എക്ക കണേക്കങ് എഹി തെരുവുമായ് അമി അതി അമില്ല എതുമെ നെത്തി ധർമ്മവെരിവുംഗെ എമ്മെ ഫുരിയം നമൂണ ദക്കാതെ മത്വരി ദീൻ മേൻ നബിയ ഹദീസ് കുരവി അള ഏനാഗെ അഹായ എഹി തെരുവുംഗ വാഹ ഹിന്ദക്കു അല്ലോഹ് എളായ എഹി തെരുവുംഗ ബൊടിഗെംവെ മി ബസ് ഫുൾത്തക്കി അളുഗൺമെങ്കെ ഗൈഡ് ഹരക്കാത്തുകെ എമ്മെ ഫൂം മക്സദ് മീ അളുഗൺമെങ്കെ ഹിത്തക്കുക ആല വേവേ ഹുണ്ണ മത്വരി റൂഹു ദിവ്യ രാജ്യഗെ ഇസത്തെ റൈസുൽ ജുംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുയിസ് ദിവ്യ രാജ്യഗെ റൈസുൽ ജുംഹൂരിയാഗെ അംബിക്കമ്പലു ഫസ്റ്റ് ലേഡി അതി മോൾഡീവ്സ് ഗേൾ ഗൈഡ് അസോസിയേഷൻഗെ ചീഫ് ഗൈഡ് മാഡം സാജ്ദ മുഹമ്മദ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഡോക്ടർ ഇസ്മായിൽ ഷഫി അതി എമിനിസ്ട്രിഗെ ഇസ്വരി കുരിഗെ ചീഫ് ഗൈഡ് മാഡം ഫസ്ന അഹമ്മദ് വേൾഡ് അസോസിയേഷൻ ഓഫ് ഗേൾ ഗൈഡ്സ് ആൻഡ് ഗേൾ സ്കൗട്ട്സ് വാക്സ്ഗെ ഏഷ്യാ പസിഫിക് റീജൻഗെ കൊമിറ്റിഗെ ചെയർ അൽഫാല നീമ ഷഫീഖ് അളുവൺമെങ്കെ മീ ദത്തുരുഗ കൊണ്ട കൊണ്ടു ജസ്സാഗെ എഹി തെരുവെദ്ദവ പാർട്ട്നറു അതി മിജൽസാങ് ഹാജിർവെ വടാഗെ തിബ്ബെവി എമ്മെഹ ഹാസ മെഹമാണു അളുവൺമെങ്കെ അസോസിയേഷൻഗെ ഹീവാഗി അഡൾട്ട് ലീഡറുന്ന എക്കി ഗൊഫ്തഗ്ഗെ ലൊബ്ബെതി മെമ്പറും കംഗാവ സ്റ്റാർസ് ലിറ്റിൽ മെയ്ഡ്സ് ഗൈഡ്സ് അതി യങ് ലീഡറു അതി വകുത്തും മിരസ്മിയാത് ടി വി മെദ്വരിക്കോ ബല്ലവും ഗെന്തവ ലൊബ്ബെത്തി മാംബെഫാ ബെലൻവെരി അതി ദിവഹി ലൊബ്ബെത്ത് റയ്യുത്തും അസ്സലാമു അലൈക്കും. മിയദക്കി ദിവഹി രാജ്യ ഗേൾ ഗൈഡ് ഹരക്കാത്തുകെ താരിഹുഗ റങ് അഖുറും ഫവാലുവെ വരങ് ഉഫാവെരി ദുഹെ മിയദു അളുഗൺമെ മിഫാഹ കുറണി ദിവഹി രാജ്യഗെ ഫഹുർവെരി ഗൗമി ഗേൾ ഗൈഡ് ദുവസ് മി താരിഹി മുനാസബത് തക്കി അളുഗൺമെങ്കെ മാജിഗെ ബിംഗലുഗെ മച്ച ബിനാക്കോ മുസ്തഖ്ബല് ആരസ്തു കുറുമുഗെ ദത്തുരങ് അലിമഗു ദക്കാദേ വരം മുഹിമു ദുഹെ മിഫദ ദുവഹെ ഗൗമി ഫെംവരെഗ ഫാഹ കുർമ ദിവ്യ രാജ്യഗെ ഇസത്ത റൈസുൽ ജുംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുയിസ് ഖണ്ഡാളവ്വാദേവി ഖമി ദിവ്യ അംഹെങ് കുദിന്നായി ജുവാണു ബാർവരി കുറുമ കുറവേ മസകത ലിബുണു വാര ബൊഡു ഉമ്മീദെ മീ മുളി ഗൈഡ് ആയില ലിബുണു നുഹണു ബൊഡു ഉഫലക്കായ് ഷാർഫെ മീ ഗൗം ബിനാ കുറുമുഗ അംഹെങ് കുദിങ്ങെ ദൗറു ബല്ലാഗണെ എക്കുദിന്ന ഫുർസത്ത ഫൈക്കൊദ്ദേവുമ മണിക് ഫാൻ വെദെവ മതിവരി അഹമിയത് ഖാൻ ഫാഹഗ് വെഗെന്ദെ മിയദു മി ഷറഫ് വെരി ഇഫ്തിതാഹി റസ്മിയാത് ബേവുംഗെ ഫുർസത് ഉഫം കൊദ്ദെവി കമട്ടക ഇസത്തെ റൈസുൽ ജുംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുയിസ ഇഹ്ലാസ് തെർക മയക ശുക്രദാനവ അഹമ മിനേവാഗ ദിവ്യ രാജ്യഗ റൈസുൽ ജുംഹൂരിയാഗെ അംബിക്കമ്പലും ഫസ്റ്റ് ലേഡി അതി രാജ്യഗ ചീഫ് ഗൈഡ് മാഡം സാജ്ദ മുഹമ്മദ് മി ഉഫാവെരി ജൽസ വഡാഗൻ ദേവി കമട്ടക മുളി അസോസിയേഷൻഗെ നമുക്ക് നുഹണു ഇഹ്ലാസ് തെർക മയക ശുക്ര അദാക സ്കൂൾ തഹുഗെ തെരേ മി ഹരക രാജ്യഗെ ഹുരിഹ തൗലീമി ബിനാതക ഫുളാ കുറുമ ദിവ്യ രാജ്യഗെ തൗലീമി ഉജാരായി വെദവ എബ്ബാറലും ഫാഹക്കോ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഡോക്ടർ ഇസ്മായിൽ ഷഫിയോങ് അതി എവുസാരാഗെ ഇസ് വെരിന ശുക്രദാനവ നവാർസ്തേക ഫൻസാസ് എവ്വണ ഹറു ഇന്ദി മി കുടകുട മൂടുവ മിയദ് മിവണി രാജ്യഗെ നുവദിഹേവരെ ഗിന റഷഫ് ഫേതുരിഫ അതി സാദഹാഹവരെ ഗിന മെമ്പറും മി ഗൽഗഡ് അസോസിയേഷൻഗ രജിസ്ട്രി കുറേഫാവേ മി വേതുവെദിയ ദിഗു മാജിഗ ദിവേ അംഗം കുതിം വണി ഗൗമ മീഗെ സബബും അലിഖം ഗിനസ്തീഫ ഗൾഗഡ് ഹർക്കാത്തക്കി ഹമേക്കണി രീതി യൂണിഫോം എല്ലാഗെ ബെത്തക്കെ ജഹാഗെ ഉളെ ഉളുമെണ്ണു മീ ജുവാൻ അംഹെങ് കുതിൻ ബാറുവരി കുറുവ എക്കുദിങ്ങെ കിബാഗ ദിരുളുങ്ങെ മുഹിം ഹുണർത്ത അഷഗണുവ തിമാവെട്ട ലോബി കുറുമായി
ಮುತ್ತಮ ಅಳಾಲುಮ್ಗೆ ಅಘೋರಿ ಸಿಫತಂ ಅಶಗಣು ಅದೇ ಥರುಬಾಯಿ ಬಿಂಗಲೆ. ಸ್ಕೂಲ್ ತಗೆ ಕ್ಲಾಸ್ ರೂಮ್ ತಕೊಂಡ್ ದಸ್ಕೊದ್ದೆ ತೌಲಿಮ ಎವ್ವರ ದಿರಿಳು ಬಟ್ಟಂಕುರನ್ ದಸ್ಕೊದ್ದೆ ಹುಣರ್ ತಕ ಫಿಲಾವಳ ತಕೆ ಉಗಣ್ಣಾದೆ ಮುಹಿಮ್ ಹರ್ಫತೆ. ಮೀ ಮುಸ್ತಕ್ಬಲ್ಗೆ ಲೀಡರು ಬಿನಾಕುರ ವಸೀಲತೆ ವೆಸ್ಮೆ. ಗರ್ಲ್ ಗೈಡುಂಗೆ ತೆರೆಗ ಕ್ಯಾಬಿನೆಟ್ ಮಿನಿಸ್ಟರ್ ಉನ್ನಾಯ್ ಯೂನಿವರ್ಸಿಟಿ ತಗೆ ಇಸ್ ವೆರಿನ್ನಾಯ್ ಟೀಚರ್ ಉನ್ನಾಯ್ ಪ್ರಿನ್ಸಿಪಲ್ ಉನ್ನಾಯ್ ರಾಜ್ಯ ಬೇರುಗ ಮಸೇಕುರ ಡಾಕ್ಟರ್ ಉನ್ನಾಯ್ ಕಾಮಿಯಾ ವ್ಯಫಾರ್ ವೆರಿನ್ನಾಯ್ ಅತಿ ಮಿನೂಮ್ ವೆಸ್ ಎಕಿ ತಫಾತ್ ಫಣ್ಣುಗೆ ಮೀಹುಂ ಹಿಮಿನೆ ಎಖಂ ಅಳುವನ್ ವರಂ ಉಫಲಾಯ್ಕು ಫಾಹಕೊಲ್ಲ ಹಮೆ ಎಯಾಯ್ಕು ಎ ಕಂಬಲುಣ್ಣಕಿ ಆಯ್ಲಾ ತಕಾಯ್ ಮುತ್ತಮ ಬದಹಿ ಕುರುಮುಗ ಮುಹಿಮ್ ದೌರವೆಸ ಅದಾ ಕುರಾಬಾಯ್ ಓಗಾ ತೆರಿ ಮ್ಯಾಣ್ಣ ಬೊಡ್ದಾ ತಾಣ್ಣಾಯ್ ಅದಿ ಉಹುತುಂ ವೆಸ್ಮೆ. ಮೀನ್ ದೇಹವಣಿ ಗೈಡಿಂಗೆ ಸಾಬುಂ ಅಂಹೆಂ ಕುದಿನ್ನಕಿ ಗಾಬಿಲ್ ಅಮಿಲ್ ನಫ್ಸಂಗ್ ಇತುಬಾರ್ ಕುರ ಅದಿ ಜಿಮ್ಮಾದಾರ್ ಬಾಯ್ಕ. ಗೌಮ ದಿಮಾವಿ ಕೊಮ್ಮೆ ಬೊಡು ಕಾರಿಸಾಯ್ಗ ಗರ್ಲ್ ಗೈಡು ಮಣಿ ಇನ್ಸಾನಿಯತ್ ಕೊಮ್ಗೆ ಲಾಮಸೀಲ್ ನಮೂನ ದಕ್ಕುವಾಫ. ಎ ಗೊತ್ತುಂ ದೇಹ ಸತರ್ವಣಹರು ಕುರಿಮತಿವಿ ಸುನಾಮಿಗೆ ಕಾರಿಸ ಅದಿ ಹಮ ಏಯಾಯ್ಕು ಕೋವಿಡ್ ನವಾರಾಗ ಬಲಿಮಡು ಕೊಮ್ಗ ಫ್ರಂಟ್ ಲೈನ್ಗ ಅಳುಗೊಂಡು ಮೆಂಗೆ ಲೀಡರ್ ಉನ್ನಾಯ್ ಗೈಡು ವಿ ಮತುವೆರಿ ಗುರುಬಾಣಿಯಕಿ ತಾರಿ ಹೆಕಿದೇನೆ ಕಮೆ. ಮಿ ಅದುಗೆ ಮಿ ಹಲುವಿ ದುನಿಯೆಗ ಅಮಿಲ್ಲ ಎದುಮೆ ನೆತಿ ಗೌಮಟ್ಟಕ ಹಿದುಮೆ ಕುರುಮುಗ ಅದಿ ಹಿಲೆ ಸಾಬಹ ಧರ್ಮವರಿ ಮಸಕ್ಕೆ ಕುರುಮುಗೆ ರೂಹಕಿ ಕೊಮ್ಮೆ ಹೆಂವೆಸ್ ಅಳುವನ್ ಮೆನ್ ದಿರುವಂಜೆ ಹೇ ಎಸ್ ಸಿಫ. ಗರ್ಲ್ ಗೈಡೆಗೆ ಗೊತ್ತುಗ ಹುರೆ ಗೌಮಿ ಹಿದುಮತ ನಿಕುತುಮಕಿ ಅಳುವನ್ ಮೆಂಗೆ ತೆರೆ ಕೊಮ್ಮೆ ಮೆಂಬರಕ್ಕೆ ನುಹಣು ಫಹುರು ವೆರಿವ ಎಕ್ಕಂ. ಮೀ ಅಳುಗನ್ ಮೆನ್ನಕಿ ಫ್ಯಾಸಾಗೆ ಅಗವ್ವರೆ ಇನ್ಸಾನಿ ಕರಾಮತಾಯ್ ಇಹುಲಾಸ್ ತೆರಿಕಂ ವೆಸ್ ಇಸ್ಕುರಾಬಾಯೆ. ತಿಯ ಕುದಿನ್ನಕಿ ಹಮೇಕಣಿ ಮಾದಮಾಗೆ ಹೋಫೆಣೆನ್ನು ಮಿತಾಗ ಗೈಡ್ ಕುದಿನ್ನ ಸ್ಟಾ ಕುದಿನ್ ತಿಬೀಮ ಅದಿ ಲಿಟಲ್ ಮೇಡ್ ಕುದಿಮೆಸ್ ತಿಬೀಮ ಅಳುಗೊಂಡು ಹಮ ಕುಡುಕುಡ ಬಹೆದ್ದಣ್ಣ ವಾಲಾಣ ಎಕುದಿನ್ನ. ತಿಯಯಿ ಮಿಯದುಗೆ ಹಗೀಗ ಗೈಡುನ್ ತಯ್ಯಾರ್ವಣಿ ಮಿಯದುಗೆ ಹಾಲತಶಾಯ್ ಮಾದಮಾಗೆ ದೆಮೆಹೆಟ್ಟೆನಿವಿ ಕುರಿಯರುಮ. ಎಹೆಂ ಕಮು ಮಿಯದುಗೆ ಜುವಾಂಗ್ ಅಂಹೆಂ ಕುದಿನ್ ಅಳುಗಂಡು ಕುರ ಇಲ್ತಿಮಾಸಕಿ ತಿಯ ಕುದಿಂಗೆ ಹೂಫೆಂತವುಗ ಕುಲಜಸುಮ ನುಗುಡಾ ಅಜುಮ ಎಕ್ಕೊ ಮಸಕೆಕ್ಕೊ ಹಿವ್ವರು ಕುರಾಶೆ. ಮಿ ಮುನಾಸಬ್ ಜಲ್ಸಾಗ ಅಳುವನ್ ವರಂ ಉಫಲ್ಯಾಕ್ ಫಾಹ ಕೊಲ್ಲಂ ಬೇನುಮಣಿ ಕುರಿಯಂಗಿಂಗ್ ಅಹರಕಿ ದಿವೆ ರಾಜ್ಯಗೆ ಗರ್ಲ್ ಗೈಡ್ ಹರಕಾತುಗೆ ಡೈಮಂಡ್ ಜುಬ್ಲಿ ನುವತ ಅಲಿಮಸ್ ಯೂಬಿಲ್ ಫಾಹ ಕುರ ಅಹರು ಎಂ ವರಂ ಉಫಾವೆರಿ ಅಹರೆ ಕಮಗ ಅಳುವನ್ ಮಿದಕೆನಿ ಮಿಯನ್ನ ಅಹರಕಿ. ಅಳುವನ್ಗೆ ವಾಹಕ ನಿಮ್ಮಲ್ಲ ಲುಮ್ಗೆ

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയ ആരാസ്തുക അല്ലാഹു അളുക്കം കുർമട്ടക്കായി അങ്ങനൂനായി ഫിരിയനും ഫെദ്ദവി മാൻ അല്ലാഹ ഹംദ് കുറാൻ. ദുനിയായി ആഹിര കാമയാബ് കുറുംഗ അങ്ങനുണ്ണായി ഫിരിയനുങ്കെ ദൗറായി മകാം എമ്മെ ഇൻസാഫിരി ഗൊത്തുകാൻ ദുനിയ ദക്കാ ദെവ്വി കൗ ഇതുരു മുഹമ്മദ് മാൻ നബിയ ആഷായി എമാൻ നബിയാഗെ ആൽ അസ്ഹാബുന്ന സൊലവാതായി സലാം ലവ്വാഷി. ദിവിരാജ്യ ഇസ്സത്തെ റയീസ് ജംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മൊയ്സ്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് ഡോക്ടർ ഇസ്മായിൽ ഷഫി, മോൾഡീവ്സ് ഗേൾ ഗൈഡ്സ് അസോസിയേഷൻ്റെ ചീഫ് കമ്മീഷണർ അൽഫായില ആയിഷത്ത് നഷീദ, ഏഷ്യ പെസിഫിക് റീജിയൻ്റെ ചെയർപേഴ്സൺ അൽഫായില നിർമത് ഷഫീഖ്, കുരിയ ചീഫ് ഗൈഡ് മാഡം ഫസ്ന അഹമ്മദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെമ്പറും കുരിയുടെ ചീഫ് കമ്മീഷണറും സ്കൂൾ തവക മാനേജ്മെൻറ്റുകെ ഇസ്വെരിങ്. മി ഹർക്കാത്തങ് എക്കി ഗൊയ്ഗൊത്തും എഹി തെരിക്കാൻ ദെവ്വ എക്കി ഫരായത്ത ഹീവാഗി ഗൈഡറുണ്ണായി ലൊബ്വെത്തി ദരിവറും എമ്മെ ഹാ ഹാസിരിങ്. അസ്സലാം അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. ആദെ അളുകൺ മെൻ കുടൈരു സ്കൂൾ ഗാക്കിയാതെ വാഹക്കേങ്ങോവേ. എയ് കൊമ്മെസ് കാല മേവാ ഗഹൻ ഇന്ദങ്ങളു ഉമുറും ദുവസ്വി മീഹക കുട കുജ്ജെക്കെ വാഹക. എക്കുജാഗി സുവാലക്കി തിയൈ ഹദ്യാഹരു ഫം ഫോദെ ഗഹക്കെ മേവാ ലിബേണി എഹാ ലഹുണ്ണെ എഹം വി മാ ബേബെ തിയഗഹുഗെ മേവായി നുലിബേണേ കീ കുരങ്ങെ ഇന്ദണി